0: അപ്പൊ കുഞ്ഞു പ്രോട്ടീൻ കുട്ടിയുടെ സമയം അമ്മയുടെ ലീഡറാണ് സമയസമയം അവസരം
1: സംഖ്യ 90%